0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 13 തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും

വാർത്തകൾ. ലിയോ പതിനാലാമൻ പാപ്പായ്ക്ക് 71-ാം ജന്മദിനം. 1955 സെപ്റ്റംബർ മാസം 14-ാം തീയതി അമേരിക്കയിലെ ചിക്കാഗോയിൽ ജനിച്ച പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ തന്റെ 71-ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ പാപ്പ ലോകമെമ്പാടുമുള്ള ജനതയ്ക്കുവേണ്ടി നടത്തിയ സമാധാനത്തിനായുള്ള അഭ്യർത്ഥനകൾ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ, മാതൃകകൾ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ രാഷ്ട്ര സമൂഹ മതത്തലവന്മാർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയച്ചു. സഭാജീവിതത്തിന്റെ അടിസ്ഥാന മുൻഗണനയായി സുവിശേഷത്തിനും ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന നിലയിൽ വിശ്വാസത്തിനും എപ്പോഴും മുൻതൂക്കം നൽകിയ പിതാവായിരുന്നു ലിയോ പതിനാലാമൻ പാപ്പ എന്ന് ആശംസയിൽ ഇറ്റാലിയൻ മെത്രാൻ സമിതി എടുത്തു പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷമായി പാപ്പയുടെ സന്ദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന വിഷയങ്ങളിലൊന്നാണ് സമാധാനം. തന്റെ സ്ഥാനാരോഹണത്തിന്റെ ആദ്യ വർഷത്തിൽ സമാധാനം, അനുരഞ്ജനം എന്നിങ്ങനെ രണ്ടു വിഷയങ്ങളെക്കുറിച്ച് 400-ലധികം തവണ പാപ്പ പരാമർശിച്ചിട്ടുണ്ട്. റോമൻ രൂപതയും തങ്ങളുടെ അധ്യക്ഷന് ജന്മദിന ആശംസകൾ നേർന്നു. ക്ഷീണത്തിന്റെയും നിരാശയുടെയും ജ്വാലകൾ ആളിക്കത്തിക്കുന്നവർ മാത്രമല്ല, സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും വീണ്ടും ജ്വലിപ്പിക്കുന്നവരും ഉണ്ടാകട്ടെയെന്ന പാപ്പായുടെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോണി പാപ്പായ്ക്ക് ആശംസകൾ നേർന്നത്. സെപ്റ്റംബർ 11 ദുരന്തം അനുസ്മരിച്ച് പാപ്പ സെപ്റ്റംബർ മാസം 13-ാം തീയതി ഞായറാഴ്ചത്തെ മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ലിയോ പതിനാലാമൻ പാപ്പ 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ ഇരകളായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകുകയും സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന ചരിത്രത്തിലെ ആദ്യ പാപ്പ എന്ന നിലയിൽ ന്യൂയോർക്കിൽ 25 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ദാരുണ സംഭവത്തെ ലിയോ പതിനാലാമൻ പാപ്പ അനുസ്മരിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം ഏറുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവർക്കും ആ ദാരുണമായ ദിവസത്തിന്റെ മുറിവുകൾ ഇപ്പോഴും പേറുന്നവർക്കും വേണ്ടി താൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള സഹോദരീ സഹോദരന്മാരെ സംഘർഷവും അക്രമവും ബാധിക്കുന്ന ഒരു സമയത്ത് ലോകത്തിന് കർത്താവ് സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. 25 വർഷങ്ങൾക്ക് മുൻപുള്ള ദാരുണമായ സംഭവത്തിന്റെ ഓർമ്മകൾ സമാധാനത്തിനായുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുവെന്നായിരുന്നു പാപ്പായുടെ വാക്കുകൾ. ഉൻ ഫുത്തൂറോ സൊസ്തനീബിലെ മോത്തു പ്രോപ്രിയോ റദ്ദു ചെയ്തു. കോവിഡ് കാലത്ത് വത്തിക്കാനിലെ കർദിനാൾമാർക്കും മറ്റ് സേവനങ്ങൾ ചെയ്യുന്നവർക്കും ഏർപ്പെടുത്തിയിരുന്ന ശമ്പള വെട്ടിക്കുറവ് ലിയോ പതിനാലാമൻ പാപ്പ പിൻവലിച്ചു. കോവിഡ് 19 മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 2021 മാർച്ചിൽ ഫ്രാൻസിസ് പാപ്പായാണ് ഈ പരിഷ്കരണങ്ങൾ വരുത്തുന്നതിന് ഉൻ ഫുത്തൂറോ സൊസ്തനീബിലെ എന്ന മോത്തു പ്രോപ്രിയോ പ്രസിദ്ധീകരിച്ചത്. ഈ നിയമമാണ് ലിയോ പതിനാലാമൻ പാപ്പ റദ്ദാക്കിയത്. അൽമായരായ ജീവനക്കാരുടെ ജോലി നഷ്ടപ്പെടാതിരിക്കുവാനും വത്തിക്കാന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാനുമാണ് ഫ്രാൻസിസ് പാപ്പ അന്ന് കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. അടിയന്തിരമായ സാഹചര്യങ്ങൾ മാറിയതോടുകൂടി മറ്റിതര മാർഗങ്ങളിലൂടെ വത്തിക്കാന്റെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുവാൻ സാധിക്കുമെന്ന വിലയിരുത്തലിലാണ് ഈ റദ്ദാക്കൽ. സെക്രട്ടേറിയറ്റ് ഫോർ ദ ഇക്കോണമിയുമായി കൂടിയാലോചിച്ച ശേഷം പുറപ്പെടുവിച്ച ഈ പുതിയ നിയമം 2026 സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. വത്തിക്കാൻ ലൈബ്രറി വിപുലീകരിക്കുവാൻ പാപ്പ അനുവാദം നൽകി. വത്തിക്കാൻ അപ്പസ്തോലിക പുരാശേഖരത്തിനും വത്തിക്കാൻ അപ്പസ്തോലിക ലൈബ്രറിക്കും കൂടുതൽ സ്ഥലവും പുതിയ കെട്ടിടവും അനുവദിച്ചുകൊണ്ട് ലിയോ പതിനാലാമൻ പാപ്പ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചു. സമീപ ദശകങ്ങളിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ പുസ്തകശേഖരത്തിലും അനുബന്ധ സ്ഥാപനങ്ങളുടെ രേഖകളുടെ പ്രസിദ്ധീകരണത്തിലും ഉണ്ടായ ഗണ്യമായ വർദ്ധനവ് നിലവിലെ സ്ഥലസൗകര്യങ്ങൾ അപര്യാപ്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. മുൻപ് ഫ്രാൻസിസ് പാപ്പ ലാറ്ററനിലെ ഭൂപ്രദേശത്ത് ഇതിനായി സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിലും വത്തിക്കാൻ സിറ്റിക്ക് ഉള്ളിൽ തന്നെ പുതിയ സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് കൂടുതൽ അഭികാമ്യമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ മാറ്റം. പദ്ധതിയുടെ നിർവഹണത്തിനായി വത്തിക്കാൻ ഗവർണറേറ്റ് അപ്പസ്തോലിക ആർക്കൈവുമായും ലൈബ്രറിയുമായും പൂർണ്ണ സഹകരണത്തിൽ പ്രവർത്തിക്കും. ആർക്കൈവിനും ലൈബ്രറിക്കുമുള്ള സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും അത് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുമായി ഒരു വത്തിക്കാൻ ഫൗണ്ടേഷൻ രൂപീകരിക്കുവാൻ പാപ്പ ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 13-ാം തീയതി ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വെച്ച് മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ വിശ്വാസികൾക്കായി നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 24 ഞായറാഴ്ചയിലെ വചനഭാഗങ്ങളെ ആധാരമാക്കിയാണ് പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശം നൽകിയത്.

0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭ ഞായറാഴ്ച.
1: Cari fratelli e sorelle, buona domenica. Oggi il Vangelo ci parla di un valore fondamentale della vita cristiana, il perdono. Gesù lo ha insegnato e testimoniato fin sulla croce, dove ha pregato il Padre per i suoi persecutori con le parole che tutti conosciamo. Perdona loro perché non sanno quello che fanno. Nel brano odierno, Pietro interroga il Maestro proprio su questo tema. Signore, gli chiede, se il mio fratello commette colpe contro di me, quante volte dovrò perdonarli?
0: ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന മൂല്യമായ ക്ഷമയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് സംവദിക്കുന്നത്. ഈ ക്ഷമയുടെ പാഠമാണ് കുരിശിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തത്. അവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്കുകളിൽ തന്നെ പീഡിപ്പിക്കുന്നവർക്കു വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല. ഈ ഒരു ആശയത്തെപ്പറ്റി പത്രോസ് ഗുരുവിനോട് ചോദ്യം ഉന്നയിക്കുന്നതാണ് ഇന്നത്തെ വചനഭാഗത്തിൽ നാം കാണുന്നത്. കർത്താവെ, അവൻ ചോദിക്കുന്നു, എന്നോട് തെറ്റു ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? അവന്റെ വാക്കുകൾ അവന്റെ ഹൃദയവിശാലതയെ വെളിപ്പെടുത്തുന്നു. കാരണം 7 എന്ന സംഖ്യ യഥാർത്ഥത്തിൽ തിരുവചനത്തിൽ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. അതുപോലെ 7 തവണ ക്ഷമിക്കുക എന്നാൽ വിശാലമായി ക്ഷമിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ അവയെല്ലാം അതിശയിപ്പിക്കുന്നതായിരുന്നു യേശുവിന്റെ മറുപടി. 7 എന്നല്ല 7 70 പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അതായത്, ക്ഷമ എന്നത് എല്ലാ അതിരുകളെയും അളവുകളെയും അതിലംഘിക്കുന്നതായിരിക്കണം എന്നതാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. തന്റെ ചിന്ത കൂടുതൽ വ്യക്തമാക്കുന്നതിനായി രക്ഷകൻ, തന്റെ യജമാനന് വീട്ടുവാൻ കഴിയാത്തത്ര വലിയ കടമുണ്ടായിരുന്ന ഒരു ദാസന്റെ ഉപമ വിശദീകരിക്കുന്നു. യജമാനന്റെ കാരുണ്യത്താൽ അവന് കടം ഇളച്ചുകിട്ടിയെങ്കിലും അവൻ തന്റെ സുഹൃത്തിനോട് അതേ കാരുണ്യം കാണിക്കാഞ്ഞതിനാൽ അവൻ ശാസിക്കപ്പെടുകയും കഠിനമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ദാനം ചെയ്യുന്നതിലും ക്ഷമിക്കലിലുമാണെന്ന് യേശു ഈ വാക്കുകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമുക്ക് നൽകിയതെല്ലാം അവന്റെ കറയില്ലാത്ത സ്നേഹത്തിൽ നിന്നുമാണ്. വിശാലമായ ആ നന്മയോട് പ്രതികരിക്കുന്നതിൽ നമ്മൾ പൂർണ്ണരാണെന്ന് പറയുവാൻ ആർക്കും സാധിക്കില്ല. ഇക്കാരണത്താൽ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഉറവിടമായ ഉദാരമനസ്കത നമ്മൾ ഒരുമിച്ചു ജീവിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ചട്ടം കൂടിയാണ്. ഇത് നാം അനുദിനം അനുഭവിക്കുന്നു. ക്ഷമ ഏറെ ആവശ്യമാണ്. അതിന്റെ അഭാവത്തിൽ സമാധാനത്തോടെ ജീവിക്കുക അസാധ്യമാണ്. അടുത്തുതന്നെയോ അല്ലെങ്കിൽ പിന്നീടോ ഈ അഭാവം ഹൃദയങ്ങളിലും ആളുകൾക്കിടയിലും സംഘർഷങ്ങൾ, ആരോപണങ്ങൾ, നീരസങ്ങൾ, പകകൾ എന്നിവ ഉത്ഭവിക്കുവാൻ കാരണമാകുന്നു. ഇവ ബന്ധങ്ങളെ നശിപ്പിക്കുന്നു, കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്നു, അങ്ങനെ യുദ്ധങ്ങൾക്ക് തിരികൊളുത്തുന്നു. മനുഷ്യന്റെ ഭൗതികവും ധാർമ്മികവുമായ ദാരിദ്ര്യം ഒരു നിമിഷത്തേക്ക് ചക്രവാളത്തെ ഇരുട്ടാക്കുകയും പാത അനിശ്ചിതമാക്കുകയും ചെയ്തെടുത്ത് പോലും ക്ഷമ മാത്രമേ സ്വതന്ത്രമാക്കുകയും പ്രകാശം തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നുള്ളൂ. ക്ഷമ ഒരു നല്ല കാറ്റുപോലെ സൂര്യൻ വീണ്ടും പ്രകാശിക്കുന്നത് കാണുവാൻ സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഏറ്റവും കട്ടിയുള്ള മേഘങ്ങളെപ്പോലും അകറ്റുന്നു. വിശുദ്ധ പത്രോസ് പോലും തന്റെ ജീവിതത്തിൽ ഈ ക്ഷമ ഏറെ തവണ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും യേശുവിന്റെ പീഡാനുഭവ നിമിഷങ്ങൾക്കിടയിൽ അവനെ തള്ളിപ്പറഞ്ഞതിനു ശേഷം തടാകക്കരയിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ എന്നെ അനുഗമിക്കുക എന്ന ക്ഷണവും ഉൾച്ചേർന്നിരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ ആദ്യ കൂടിക്കാഴ്ചയിലെ പോലെ തന്നെ യേശു പത്രോസിനെ കാണുന്നു. പഴയതെല്ലാം മറക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കരുണ അപ്പസ്തോലന്മാരുടെ ദൗത്യത്തിന്റെ പ്രഥമ സ്ഥിരീകരണം കൂടിയാണ്. ആദ്യ ചുവടുകൾ ഏറെ പ്രയാസകരമാണെങ്കിൽ പോലും എപ്പോഴും ക്ഷമിക്കുവാനും വിദ്വേഷത്തെ ജയിക്കുകയും എല്ലാ പകയും അകറ്റുകയും ചെയ്യുന്ന സ്നേഹത്തിന്റെ ശാന്തവും സൗഖ്യദായകവുമായ പ്രകാശം ധൈര്യത്തോടും സ്ഥിരതയോടും കൂടി പ്രസരിപ്പിക്കുവാനും കരുണയുടെ മാതാവായ കന്യകാമറിയത്തോട് നമുക്കപേക്ഷിക്കാം. പാപ്പായുടെ ഈ വാക്കുകളെ തുടർന്ന് കർത്താവിന്റെ മാലാഖ എന്ന മധ്യാഹ്ന പ്രാർത്ഥന ചൊല്ലുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nuntiavit Mariae
2: et concepit Spiritus Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.
1: Ecce ancilla Domini.
2: Fiat mihi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: dignificiamur promissionibus Christi.
1: Oremus. Gratiam tuam, quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi filii tui incarnationum coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine,
2: et us perpetua luce ad eis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: sed nomen Domini benedictum,
2: est hoc nunc et usque in saeculum,
1: adiutorium nostrum in nomine Domini,
2: qui feci caelum et terram.
1: Benedicat vos, omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: തുടർന്ന് 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി ന്യൂയോർക്കിൽ നടന്ന ഭീകരാക്രമണത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിന്റെ ഇരകൾക്കായും അവരുടെ കുടുംബങ്ങൾക്കായും താൻ പ്രാർത്ഥിക്കുന്നുവെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സമാധാനം ഏവരും കാംക്ഷിക്കണമെന്നും അതിനായി പ്രാർത്ഥിക്കണമെന്നും യജ്ഞിക്കണമെന്നും ഏവരെയും പാപ്പ ആഹ്വാനം ചെയ്തു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനേത്തെ സി എം ഐയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം ആലാപനം എലിസബത്ത് രാജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 13 തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ലിയോ 14 പാപ്പായ്ക്ക് 71 ജന്മദിനം. 1955 സെപ്റ്റംബർ മാസം 14 തീയതി അമേരിക്കയിലെ ചിക്കാഗോയിൽ ജനിച്ച പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ തന്റെ 71 ജന്മദിനം ആഘോഷിക്കുമ്പോൾ പാപ്പ ലോകമെമ്പാടുമുള്ള ജനതയ്ക്കുവേണ്ടി നടത്തിയ സമാധാനത്തിനായുള്ള അഭ്യർത്ഥനകൾ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ, മാതൃകകൾ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ രാഷ്ട്ര സമൂഹ മതത്തലവന്മാർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയച്ചു. സഭാജീവിതത്തിന്റെ അടിസ്ഥാന മുൻഗണനയായി സുവിശേഷത്തിനും ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന നിലയിൽ വിശ്വാസത്തിനും എപ്പോഴും മുൻതൂക്കം നൽകിയ പിതാവായിരുന്നു ലിയോ 14 പാപ്പ എന്ന് ആശംസയിൽ ഇറ്റാലിയൻ മെത്രാൻ സമിതി എടുത്തു പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷമായി പാപ്പയുടെ സന്ദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന വിഷയങ്ങളിലൊന്നാണ് സമാധാനം. തന്റെ സ്ഥാനാരോഹണത്തിന്റെ ആദ്യ വർഷത്തിൽ സമാധാനം, അനുരഞ്ജനം എന്നിങ്ങനെ രണ്ടു വിഷയങ്ങളെക്കുറിച്ച് 400-ൽ തവണ പാപ്പ പരാമർശിച്ചിട്ടുണ്ട്. റോമൻ രൂപതയും തങ്ങളുടെ അധ്യക്ഷന് ജന്മദിന ആശംസകൾ നേർന്നു. ക്ഷീണത്തിന്റെയും നിരാശയുടെയും ജ്വാലകൾ ആളിക്കത്തിക്കുന്നവർ മാത്രമല്ല, സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും വീണ്ടും ജ്വലിപ്പിക്കുന്നവരും ഉണ്ടാകട്ടെയെന്ന പാപ്പായുടെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോണി പാപ്പായ്ക്ക് ആശംസകൾ നേർന്നത്. സെപ്റ്റംബർ 11 ദുരന്തം അനുസ്മരിച്ച് പാപ്പ സെപ്റ്റംബർ മാസം 13 ഞായറാഴ്ചത്തെ മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ലിയോ 14 പാപ്പ 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ ഇരകളായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകുകയും സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന ചരിത്രത്തിലെ ആദ്യ പാപ്പ എന്ന നിലയിൽ ന്യൂയോർക്കിൽ 25 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ദാരുണ സംഭവത്തെ ലിയോ 14 പാപ്പ അനുസ്മരിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം ഏറുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവർക്കും ആ ദാരുണമായ ദിവസത്തിന്റെ മുറിവുകൾ ഇപ്പോഴും പേറുന്നവർക്കും വേണ്ടി താൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള സഹോദരീ സഹോദരന്മാരെ സംഘർഷവും അക്രമവും ബാധിക്കുന്ന ഒരു സമയത്ത് ലോകത്തിന് കർത്താവ് സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. 25 വർഷങ്ങൾക്ക് മുൻപുള്ള ദാരുണമായ സംഭവത്തിന്റെ ഓർമ്മകൾ സമാധാനത്തിനായുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുവെന്നായിരുന്നു പാപ്പയുടെ വാക്കുകൾ. ഉൻ ഫുത്തൂറോ സൊസ്തനീബിലെ മോത്തു പ്രോപ്രിയോ റദ്ദു ചെയ്തു. കോവിഡ് കാലത്ത് വത്തിക്കാനിലെ കർദിനാൾമാർക്കും മറ്റ് സേവനങ്ങൾ ചെയ്യുന്നവർക്കും ഏർപ്പെടുത്തിയിരുന്ന ശമ്പള വെട്ടിക്കുറവ് ലിയോ 14 പാപ്പ പിൻവലിച്ചു. കോവിഡ് 19 മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 2021 മാർച്ചിൽ ഫ്രാൻസിസ് പാപ്പായാണ് ഈ പരിഷ്കരണങ്ങൾ വരുത്തുന്നതിന് ഉൻ ഫുത്തൂറോ സൊസ്തനീബിലെ എന്ന മോത്തു പ്രോപ്രിയോ പ്രസിദ്ധീകരിച്ചത്. ഈ നിയമമാണ് ലിയോ 14 പാപ്പ റദ്ദാക്കിയത്. അൽമായരായ ജീവനക്കാരുടെ ജോലി നഷ്ടപ്പെടാതിരിക്കുവാനും വത്തിക്കാന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാനുമാണ് ഫ്രാൻസിസ് പാപ്പ അന്ന് കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. അടിയന്തിരമായ സാഹചര്യങ്ങൾ മാറിയതോടുകൂടി മറ്റിതര മാർഗങ്ങളിലൂടെ വത്തിക്കാന്റെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുവാൻ സാധിക്കുമെന്ന വിലയിരുത്തലിലാണ് ഈ റദ്ദാക്കൽ. സെക്രട്ടേറിയറ്റ് ഫോർ ദ ഇക്കോണമിയുമായി കൂടിയാലോചിച്ച ശേഷം പുറപ്പെടുവിച്ച ഈ പുതിയ നിയമം 2026 സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. വത്തിക്കാൻ ലൈബ്രറി വിപുലീകരിക്കുവാൻ പാപ്പ അനുവാദം നൽകി. വത്തിക്കാൻ അപ്പസ്തോലിക പുരാശേഖരത്തിനും വത്തിക്കാൻ അപ്പസ്തോലിക ലൈബ്രറിക്കും കൂടുതൽ സ്ഥലവും പുതിയ കെട്ടിടവും അനുവദിച്ചുകൊണ്ട് ലിയോ 14 പാപ്പ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചു. സമീപ ദശകങ്ങളിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ പുസ്തകശേഖരത്തിലും അനുബന്ധ സ്ഥാപനങ്ങളുടെ രേഖകളുടെ പ്രസിദ്ധീകരണത്തിലും ഉണ്ടായ ഗണ്യമായ വർദ്ധനവ് നിലവിലെ സ്ഥലസൗകര്യങ്ങൾ അപര്യാപ്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. മുൻപ് ഫ്രാൻസിസ് പാപ്പ ലാറ്ററനിലെ ഭൂപ്രദേശത്ത് ഇതിനായി സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിലും വത്തിക്കാൻ സിറ്റിക്ക് ഉള്ളിൽ തന്നെ പുതിയ സൌകര്യങ്ങൾ ഒരുക്കുന്നതാണ് കൂടുതൽ അഭികാമ്യമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ മാറ്റം. പദ്ധതിയുടെ നിർവഹണത്തിനായി വത്തിക്കാൻ ഗവർണറേറ്റ് അപ്പസ്തോലിക ആർക്കൈവുമായും ലൈബ്രറിയുമായും പൂർണ്ണ സഹകരണത്തിൽ പ്രവർത്തിക്കും. ആർക്കൈവിനും ലൈബ്രറിക്കുമുള്ള സൌകര്യങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും അത് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുമായി ഒരു വത്തിക്കാൻ ഫൗണ്ടേഷൻ രൂപീകരിക്കുവാൻ പാപ്പ ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 13-ാം തീയതി ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വെച്ച് മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ വിശ്വാസികൾക്കായി നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 24 ഞായറാഴ്ചയിലെ വചനഭാഗങ്ങളെ ആധാരമാക്കിയാണ് പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശം നൽകിയത്.

0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭ ഞായറാഴ്ച.
1: Cari fratelli e sorelle, buona domenica. Oggi il Vangelo ci parla di un valore fondamentale della vita cristiana, il perdono. Gesù lo ha insegnato e testimoniato fin sulla croce, dove ha pregato il Padre per i suoi persecutori con le parole che tutti conosciamo. Perdona loro perché non sanno quello che fanno. Nel brano odierno, Pietro interroga il Maestro proprio su questo tema. Signore, gli chiede, se il mio fratello commette colpe contro di me, quante volte dovrò perdonarli?
0: ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന മൂല്യമായ ക്ഷമയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് സംവദിക്കുന്നത്. ഈ ക്ഷമയുടെ പാഠമാണ് കുരിശിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തത്. അവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്കുകളിൽ തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല. ഈ ഒരു ആശയത്തെപ്പറ്റി പത്രോസ് ഗുരുവിനോട് ചോദ്യം ഉന്നയിക്കുന്നതാണ് ഇന്നത്തെ വചനഭാഗത്തിൽ നാം കാണുന്നത്. കർത്താവെ, അവൻ ചോദിക്കുന്നു, എന്നോട് തെറ്റു ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? അവന്റെ വാക്കുകൾ അവന്റെ ഹൃദയവിശാലതയെ വെളിപ്പെടുത്തുന്നു. കാരണം 7 എന്ന സംഖ്യ യഥാർത്ഥത്തിൽ തിരുവചനത്തിൽ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. അതുപോലെ 7 തവണ ക്ഷമിക്കുക എന്നാൽ വിശാലമായി ക്ഷമിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ അവയെല്ലാം അതിശയിപ്പിക്കുന്നതായിരുന്നു യേശുവിന്റെ മറുപടി. 7 എന്നല്ല 7 70 പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അതായത്, ക്ഷമ എന്നത് എല്ലാ അതിരുകളെയും അളവുകളെയും അതിലംഘിക്കുന്നതായിരിക്കണം എന്നതാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. തന്റെ ചിന്ത കൂടുതൽ വ്യക്തമാക്കുന്നതിനായി രക്ഷകൻ തന്റെ യജമാനന് വീട്ടുവാൻ കഴിയാത്തത്ര വലിയ കടമുണ്ടായിരുന്ന ഒരു ദാസന്റെ ഉപമ വിശദീകരിക്കുന്നു. യജമാനന്റെ കാരുണ്യത്താൽ അവന് കടം ഇളച്ചു കിട്ടിയെങ്കിലും അവൻ തന്റെ സുഹൃത്തിനോട് അതേ കാരുണ്യം കാണിക്കാഞ്ഞതിനാൽ അവൻ ശാസിക്കപ്പെടുകയും കഠിനമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ

0: രസങ്ങൾ, പകകൾ എന്നിവ ഉത്ഭവിക്കുവാൻ കാരണമാകുന്നു. ഇവ ബന്ധങ്ങളെ നശിപ്പിക്കുന്നു, കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്നു, അങ്ങനെ യുദ്ധങ്ങൾക്ക് തിരികൊളുത്തുന്നു. മനുഷ്യന്റെ ഭൗതികവും ധാർമ്മികവുമായ ദാരിദ്ര്യം ഒരു നിമിഷത്തേക്ക് ചക്രവാളത്തെ ഇരുട്ടാക്കുകയും പാത അനിശ്ചിതമാക്കുകയും ചെയ്തിടത്ത് പോലും ക്ഷമ മാത്രമേ സ്വതന്ത്രമാക്കുകയും പ്രകാശം തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നുള്ളൂ. ക്ഷമ ഒരു നല്ല കാറ്റുപോലെ സൂര്യൻ വീണ്ടും പ്രകാശിക്കുന്നത് കാണുവാൻ സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഏറ്റവും കട്ടിയുള്ള മേഘങ്ങളെപ്പോലും അകറ്റുന്നു. വിശുദ്ധ പത്രോസ് പോലും തന്റെ ജീവിതത്തിൽ ഈ ക്ഷമ ഏറെ തവണ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും യേശുവിന്റെ പീഡാനുഭവ നിമിഷങ്ങൾക്കിടയിൽ അവനെ തള്ളിപ്പറഞ്ഞതിനു ശേഷം തടാകക്കരയിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ എന്നെ അനുഗമിക്കുക എന്ന ക്ഷണവും ഉൾച്ചേർന്നിരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ ആദ്യ കൂടിക്കാഴ്ചയിലെ പോലെ തന്നെ യേശു പത്രോസിനെ കാണുന്നു. പഴയതെല്ലാം മറക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കരുണ അപ്പസ്തോലന്മാരുടെ ദൗത്യത്തിന്റെ പ്രഥമ സ്ഥിരീകരണം കൂടിയാണ്. ആദ്യ ചുവടുകൾ ഏറെ പ്രയാസകരമാണെങ്കിൽ പോലും എപ്പോഴും ക്ഷമിക്കുവാനും വിദ്വേഷത്തെ ജയിക്കുകയും എല്ലാ പകയും അകറ്റുകയും ചെയ്യുന്ന സ്നേഹത്തിന്റെ ശാന്തവും സൗഖ്യദായകവുമായ പ്രകാശം ധൈര്യത്തോടും സ്ഥിരതയോടും കൂടി പ്രസരിപ്പിക്കുവാനും കരുണയുടെ മാതാവായ കന്യകാമറിയത്തോട് നമുക്കപേക്ഷിക്കാം. പാപ്പായുടെ ഈ വാക്കുകളെ തുടർന്ന് കർത്താവിന്റെ മാലാഖ എന്ന മധ്യാന പ്രാർത്ഥന ചൊല്ലുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: ആഞ്ജലുസ് ഡൊമിനി നുൻസിയാവിത് മരിയെ ആവെ മരിയ ഗ്രാസിയ പ്ലേന ഡൊമിനുസ് തേക്കും ബെനഡിക്ട തുൻ മുരിയറിബുസ് ബെനഡിക്ടുസ് ഫ്രുക്ടുസ് വെൻട്രിസ് ടു യേസുസ്
2: സാന്ത മരിയ മാതർ ദേ ഓറാ പ്രോ നോബിസ് പെക്കാറ്റോറിബുസ് നുൻക ഇൻ ഓറാ മോർട്ടിസ് നോസ്ട്രേ ആമേൻ.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitat in nobis nobis.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: dignificamur promissionibus Christi.
1: Oremus. Gratiam tuam, quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi Filii tui incarnationum coniovimus, per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic ut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic ut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic ut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, Requiem aeternam dona eis Domine.
2: Et us perpetua lucia Deis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sed nomen Domini benedictum.
2: Et sol nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui feci celum et terram.
1: Benedicat vos, omnipotens Deus, Pater et Filius, et Spiritus Sanctus.
2: Amen.
0: തുടർന്ന് 2001 സെപ്റ്റംബർ മാസം 11 തീയതി ന്യൂയോർക്കിൽ നടന്ന ഭീകരാക്രമണത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിന്റെ ഇരകൾക്കായും അവരുടെ കുടുംബങ്ങൾക്കായും താൻ പ്രാർത്ഥിക്കുന്നുവെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സമാധാനം ഏവരും കാംക്ഷിക്കണമെന്നും അതിനായി പ്രാർത്ഥിക്കണമെന്നും യജ്ഞിക്കണമെന്നും ഏവരെയും പാപ്പ ആഹ്വാനം ചെയ്തു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനേത്തെ സി എം ഐയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം ആലാപനം എലിസബത്ത് രാജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. അപ്പസ്തോലിക ലൈബ്രറിയുടെ ആന്തരികത അത് സംരക്ഷിക്കുന്ന അതുല്യവും അമൂല്യവുമായ നിധിയെ ആശ്രയിച്ചിരിക്കുന്നു. പാപ്പ ദുരന്തവും അത്ഭുതവും എന്ന പേരിൽ വത്തിക്കാൻ ലൈബ്രറിയിൽ ഓരോ 5 വർഷവും കൂടുമ്പോൾ നടത്തുന്ന പ്രദർശന പരമ്പര ഈ വർഷം സെപ്റ്റംബർ 14 ലിയോ 14 പാപ്പ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനവേളയിൽ വത്തിക്കാൻ അപ്പസ്തോലിക പുരാശേഖരത്തിന്റെയും അപ്പസ്തോലിക ലൈബ്രറിയുടെയും പ്രാധാന്യത്തെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. തന്റെ അമ്മയും ഒരു ഗ്രന്ഥശാല അധികാരിയായിരുന്നുവെന്നും അതിനാൽ തന്റെ ജന്മദിനത്തിൽ അപ്പസ്തോലിക ലൈബ്രറിയിൽ ആയിരിക്കുവാൻ സാധിക്കുന്നതിൽ തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്നും പാപ്പ പറഞ്ഞു. പുസ്തകങ്ങൾ നിശബ്ദവും നിശബ്ദത ആവശ്യപ്പെടുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ ഒരു വശത്ത് പുസ്തകം സമാധാനപരമാണെങ്കിൽ മറുവശത്ത് അത് അസ്വസ്ഥത ജനിപ്പിക്കുന്നുവെന്നും അത് അന്വേഷണത്തിന്റെ ത്വര നമ്മിൽ ഉണ്ടാക്കുന്നുവെന്നും വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. പാപ്പായുടെ ഗ്രന്ഥശാല എന്നറിയപ്പെടുന്ന അപ്പസ്തോലിക ലൈബ്രറി ഒരു ഹൃദയം പോലെയാണെന്നും ഹൃദയമിടിപ്പ് ജീവന്റെ പ്രതീകമാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഹൃദയമിടിപ്പിൽ 2 വ്യത്യസ്ത തലങ്ങൾ ഉള്ളതുപോലെ ഗ്രന്ഥങ്ങളും നമുക്ക് വിശ്രമത്തിന്റെയും ചലനത്തിന്റെയും അനുഭവങ്ങൾ പകരുന്നുവെന്ന് കൂട്ടിച്ചേർത്തു. അപ്പസ്തോലിക ലൈബ്രറി സ്വകാര്യത, ശാന്തത, ബഹുമാനം, പരിചരണം എന്നിവയാൽ സമ്പന്നമായ ഒരു സ്ഥലമായി തുടരട്ടെയെന്നും പാപ്പ ആശംസിച്ചു. ആഗോള യുവജന സംഗമം യുവജനങ്ങൾക്ക് ക്രിസ്തുവിന്റെ കുരിശിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുവാനുള്ള അവസരമാകണം. കർദിനാൾ കെവിൻ ഫാരൽ. സെപ്റ്റംബർ 14 ആഗോള യുവജന സംഗമത്തിന് മുന്നോടിയായി 2 ഒരുക്ക സമ്മേളനം നടന്നു. തദവസരത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് അൽമായർക്കും കുടുംബത്തിനും ജീവിതത്തിനും വേണ്ടിയുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ കെവിൻ ഫാരൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും വചനസന്ദേശം നൽകുകയും ചെയ്തു. യേശുവിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വ്യക്തമായ പ്രകടനം നൽകുന്നത് വിശുദ്ധ കുരിശിലാണെന്നും ഇത് മുൻവിധികളോ ലാഭം തേടാതെയോ ഉള്ള സാർവത്രികവും സമ്പൂർണവുമായ സ്നേഹമായിരുന്നുവെന്നും കർദിനാൾ എടുത്തുകാണിച്ചു. യേശുവിൽ യഥാർത്ഥ ഐക്യം കണ്ടെത്തുക എന്നതാണ് യുവജനദിനത്തിന്റെ ലക്ഷ്യമെന്നും ലോക യുവജനദിനത്തിന്റെ ഏറ്റവും മനോഹരമായ വശങ്ങളിലൊന്ന് വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും വംശങ്ങളുടെയും സാന്നിധ്യത്താൽ എല്ലാവരും ഒരേ വിശ്വാസത്തിൽ ഐക്യപ്പെടുന്നുവെന്നും അങ്ങനെ കുരിശ് സൂചിപ്പിക്കുന്ന സാർവത്രിക അനുരഞ്ജനം സാക്ഷാത്കരിക്കപ്പെടുന്നുവെന്നും കർദിനാൾ പറഞ്ഞു. വികസനമെന്നത് എല്ലാ രാജ്യങ്ങളുടെയും അവകാശമാണ്. ആർച്ച് ബിഷപ്പ് ബലസ്ത്രേറോ. ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ വ്യാപാരത്തിനും വികസനത്തിനുമുള്ള സമിതിയുടെ 73 ബോർഡ് യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനീവയിലുള്ള കേന്ദ്രത്തിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേരോ പ്രസ്താവന നടത്തി. വികസനമെന്നത് എല്ലാ രാജ്യങ്ങളുടെയും അവകാശവും അതേസമയം ഈ കാലഘട്ടത്തിലെ പ്രധാന വെല്ലുവിളിയുമാണെന്ന് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചു. വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ളതും സാമ്പത്തിക വളർച്ചയ്ക്കപ്പുറം മനുഷ്യനന്മയ്ക്കും തുല്യതയ്ക്കും മുൻഗണന നൽകുന്നതുമായ വികസനമാണ് ആവശ്യമെന്ന ലിയോ 14 പാപ്പായുടെ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രിക ലേഖനത്തിലെ വാക്കുകളും അദ്ദേഹം ഉദ്ധരിച്ചു. മനുഷ്യസേവനത്തിനും പൊതുനന്മയ്ക്കും വേണ്ടി ആണവോർജം വിനിയോഗിക്കപ്പെടണം. ആർച്ച് ബിഷപ്പ് ഗല്ലഗർ. വിയന്നയിൽ വെച്ച് സെപ്റ്റംബർ 14 മുതൽ 18 നടക്കുന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ 70 പൊതുസമ്മേളനത്തിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചർഡ് ഗല്ലഗർ സംസാരിച്ചു. തദവസരത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ പ്രത്യേക ആശംസകളും ആർച്ച് ബിഷപ്പ് അറിയിച്ചു. 70 മുൻപ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഒപ്പുവെച്ച സ്ഥാപക അംഗങ്ങളിൽ ഒന്നായ വത്തിക്കാൻ സാങ്കേതിക വിദ്യകൾ എപ്പോഴും ധാർമ്മിക തത്വങ്ങളിൽ അധിഷ്ഠിതമായി സമാധാനത്തിനും മാനവ വികസനത്തിനും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിലപാടിൽ ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഡിജിറ്റൽ സ്വാധീനം ക്രിസ്തീയ സാക്ഷ്യമായി പരിവർത്തനപ്പെടുത്തണം. ഓൺലൈനിലെ സ്വാധീനത്തെ ക്രിസ്തീയ സാക്ഷ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പ്രഥമ ഏഷ്യൻ കത്തോലിക്ക ഡിജിറ്റൽ മിഷനറി അസംബ്ലി ഫിലിപ്പൈൻസിലെ മനിലയിൽ സമാപിച്ചു. സെപ്റ്റംബർ മാസം 10 മുതൽ 13 വരെ ക്വസോൺ സിറ്റിയിലെ റേഡിയോ വെരിതാസ് ഏഷ്യ ക്യാമ്പസിലാണ് ഏഷ്യയിലെമ്പാടുമുള്ള 100-ലധികം കത്തോലിക്ക ഡിജിറ്റൽ മിഷനറിമാരും കമ്മ്യൂണിക്കേറ്റർമാരും കണ്ടന്റ് ക്രിയേറ്റർമാരും പങ്കെടുത്ത 4 ദിവസത്തെ സമ്മേളനം നടന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

നൂറ്റിയേഴാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. പ്രവാസാനന്തരകാലത്ത് രൂപപ്പെട്ടതെന്നു കരുതപ്പെടുന്ന നൂറ്റിയേഴാം സങ്കീർത്തനം ഇസ്രായേൽ ജനത്തെ തങ്ങളുടെ രക്ഷാകര ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഓർമ്മപ്പെടുത്തി കർത്താവിന് കൃതജ്ഞതയേകാൻ ആഹ്വാനം ചെയ്യുന്ന സ്തുതികീർത്തനങ്ങളുടെ ഗണത്തിൽപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിന്റെ 1 മുതൽ 32 വരെയുള്ള ഭാഗം കൃതജ്ഞതയ്ക്കുള്ള ആഹ്വാനമായും 33 മുതൽ 43 വരെയുള്ള ഭാഗം ജ്ഞാനകീർത്തനമായും കണക്കാക്കപ്പെടുന്നു. ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവരെവരെയും ദൈവസ്തുതിക്ക് ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തകൻ ദൈവികമായ ഇടപെടലിന്റേതായ 4 സംഭവങ്ങൾ ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുകയും എപ്പോഴൊക്കെ ദൈവജനം അപകടത്തിലായിരുന്നുവോ അപ്പോഴൊക്കെ ദൈവം അവരെ രക്ഷിച്ചുവെന്ന് അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവികമായ ഈ രക്ഷയുടെ അനുഭവങ്ങൾ ദൈവകരുണയെയും സംരക്ഷണത്തെയും പറ്റിയുള്ള ചിന്തകൾ ഉള്ളിലുണർത്തുകയും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും വേണമെന്ന് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കുന്ന ദൈവം. സങ്കീർത്തനത്തിന്റെ 4 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലെ 4 വലിയ ബുദ്ധിമുട്ടുകളുടെ അവസരങ്ങളിൽ ദൈവം ഇടപെട്ടതിനെക്കുറിച്ചാണ് സങ്കീർത്തകൻ ജനത്തെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിൽ ഒന്നാമത്തേത് മരുഭൂമിയുടെ ഊഷരതയിൽ നിന്നുള്ള രക്ഷയാണ്. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഇത് കാണുന്നത്. വാസയോഗ്യമായ നഗരത്തിലേക്കുള്ള വഴി കണ്ടെത്താനാകാതെ വിശന്നും ദാഹിച്ചും മരുഭൂമിയിൽ അലഞ്ഞുതിരിഞ്ഞ ജനം തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അവരെ രക്ഷിച്ച് വാസയോഗ്യമായ നഗരത്തിൽ എത്തുവോളം അവരെ നേർവഴിക്കു നയിക്കുകയും ദാഹത്തിനും വിശപ്പിനും പരിഹാരമുണ്ടാക്കി അവർക്ക് സംതൃപ്തി വരുത്തുകയും ചെയ്തു. അത്യുന്നതനായ ദൈവത്തിന്റെ വാക്കുകളും ഉപദേശങ്ങളും ഉപേക്ഷിച്ച് അന്ധകാരത്തിലും മരണത്തിന്റെ താഴ്വരയിലുമായി ആരുടെയും സഹായമില്ലാതിരുന്ന അവസരത്തിൽ കർത്താവിനോട് നിലവിളിച്ച ജനത്തെ ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവ് രക്ഷിച്ചതും പിച്ചളവാതിലുകളും ഇരുമ്പോടാമ്പലുകളും തകർത്ത് അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവരെ പുറത്തുകൊണ്ടുവന്നതിനെക്കുറിച്ചുമാണ് 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത്. രക്ഷകനായ കർത്താവിനെ ധിക്കരിക്കുന്നത് അടിമത്തത്തിന്റെയും തിന്മകളുടെയും അന്ധകാരത്തിലേക്കും മരണത്തിലേക്കുമാണ് മനുഷ്യനെ നയിക്കുന്നത്. പാപവും അകൃത്യങ്ങളും രോഗങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കുമാണ് മനുഷ്യനെ നയിക്കുകയെന്ന ചിന്ത മുന്നിൽ വച്ച് കഷ്ടതയിലും മരണകവാടത്തിലുമായിരുന്ന ജനം കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചതും തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കിയതും വിനാശത്തിൽ നിന്ന് വിടുവിച്ചതുമാണ് 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത്. സമുദ്രവ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ട ജനം കർത്താവിന്റെ കൽപ്പനയനുസരിച്ചുണ്ടായ കൊടുങ്കാറ്റിലും ആകാശത്തോളമുയരുന്ന തിരമാലകളിലും പെട്ട് അപകടകരമായ അവസ്ഥയിലെത്തിയപ്പോൾ അവരുടെ ധൈര്യം ചോർന്നതും തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവരെ തങ്ങളുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവൻ വിടുവിച്ചതും കൊടുങ്കാറ്റിനെയും തിരമാലകളെയും ശാന്തമാക്കിയതും അവർക്ക് സന്തോഷമേകിയതും ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചതുമാണ് 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്ന 4-ാമത്തെ സംഭവം. പൂർണതയുടെ സംഖ്യയായി കണക്കാക്കപ്പെടുന്ന 4 തിന്മയുടെ അനുഭവങ്ങളുടെയും വിവരണത്തിന്റെ അവസാനം 8, 9, 15, 16, 21, 22, 31, 32 എന്നീ വാക്യങ്ങളിലായി കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെപ്രതിയും അവിടുന്ന് മനുഷ്യർക്കായി ചെയ്ത അത്ഭുതങ്ങളെപ്രതിയും നന്ദി പറയാൻ സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നതും നമുക്കു കാണാം. രക്ഷയുടെ അനുഭവങ്ങൾ നന്ദി പറയാനുള്ള അവസരങ്ങളാണ്. തന്റെ ജനത്തിന്റെ എല്ലാ തകർച്ചകളിലും വീഴ്ചകളിലും ദുരിതങ്ങളിലും കടന്നുചെല്ലാനും രക്ഷിക്കാനും കഴിവുള്ള ദൈവത്തെ മുറുകെ പിടിക്കാനും ആശ്വാസവും ആനന്ദവും അനുഭവിക്കാനും അവന് നന്ദി പറയാനും ഈ സങ്കീർത്തനവരികൾ നമ്മെയും ആഹ്വാനം ചെയ്യുന്നുണ്ട്. തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ കരുതൽ. ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ ദൈവത്തിന്റെ രക്ഷാകരമായ ഇടപെടലിനെക്കുറിച്ചുള്ള ചില ആശയങ്ങളാണ് 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ആവർത്തിക്കുന്നത്.
ദേശവാസികളുടെ ദുഷ്ടത നിമിത്തം അവൻ നദികളെ മരുഭൂമിയായും നീരുറവകളെ വരണ്ട നിലമായും ഫലപുഷ്ടിയാർന്ന ഭൂമിയെ ഒരു നിലമായും എന്നാൽ തന്റെ ജനത്തിനായി മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവകളായും മാറ്റുകയും അവർക്കായി നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അവരുടെ വയലുകളും മുന്തിരിത്തോട്ടങ്ങളും സമൃദ്ധിയായി വിളവു നൽകാനും അവരും അവരുടെ കന്നുകാലികളും പെരുകാനും അവിടുന്ന് അനുഗ്രഹമേകുന്നു. പ്രഭുക്കന്മാരെ നിന്ദാപാത്രങ്ങളാക്കുകയും ശൂന്യപ്രദേശങ്ങളിൽ ഉടലാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്ത കർത്താവ് പാവപ്പെട്ടവരെ പീഡനങ്ങളിൽ നിന്ന് കരകയറ്റുകയും അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. കാനാൻ ദേശത്തെ ദുഷ്ടരായ ആളുകളെ നശിപ്പിച്ച് ഇസ്രായേൽ ജനത്തിനായി ദൈവം വഴിതെളിച്ച സംഭവമായാണ് ഈ വാക്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. മനുഷ്യബുദ്ധിയിൽ അസാധ്യമെന്നും വൈരുദ്ധ്യങ്ങളെന്നും തോന്നുന്നവയെ ദൈവം സാധ്യമാക്കുകയും ജനത്തിന് അനുവദിച്ചനുഗ്രഹിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് ഇസ്രായേലിന്റേതെന്ന് ഇവിടെ സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ പരമാർത്ഥ ഹൃദയരിൽ ആനന്ദവും ദുഷ്ടരിൽ മൗനവും നിറയ്ക്കുന്നു. വിവേകമുള്ളവർ ഇവ ശ്രദ്ധിച്ച് ഗ്രഹിക്കുകയും ദൈവകാരുണ്യത്തെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യട്ടെ എന്ന വാക്യങ്ങളിലൂടെ ദൈവത്തിന്റെ നിരന്തരമായ രക്ഷാകരകർമ്മങ്ങൾ ഓർമ്മിക്കാൻ ഇസ്രായേൽ ജനത്തെയും ഇന്ന് നമ്മെയും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ 107 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തെപ്പോലെ നാം ഏവരെയും സ്നേഹിച്ച് തിരഞ്ഞെടുത്ത് കുറവുകൾ പരിഹരിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്ന ദൈവത്തോടുള്ള നന്ദിക്കായി സങ്കീർത്തനം നമ്മെയും ക്ഷണിക്കുന്നത് തിരിച്ചറിയാം. ജീവിതത്തിന്റെ ഇന്നലകളിൽ എത്രയോ വീഴ്ചകളിൽ നിന്നാണ് അവൻ നമ്മെ കരകയറ്റിയതെന്ന്, തകർച്ചകളുടെ എത്രയോ ആഴങ്ങളിൽ നിന്നാണ് അവൻ നമ്മെ സംരക്ഷിച്ചു പിടിച്ചതെന്ന് അനുസ്മരിക്കാം. പാപത്തിന്റെയും വീഴ്ചകളുടെയും മരണത്തിന്റെയും താഴ്വരകളിലെ അന്ധകാരത്തിലായിരുന്ന നമുക്ക് അവൻ തന്റെ കരുണയുടെയും സ്നേഹത്തിന്റെയും വെളിച്ചം പകർന്നത് ഓർമ്മകളിൽ സൂക്ഷിക്കാം. അർഹിക്കാത്ത എത്രയോ ഇടങ്ങളിൽ എത്രയോ അനുഗ്രഹങ്ങളാണ് നാം അനുഭവിച്ചിട്ടുള്ളത്. ഊഷരതയുടെ മരുഭൂമികളിൽ അവൻ നമുക്കായി പെയ്യിച്ച നനവിന്റെ അനുഭവങ്ങളെ, വരണ്ട ഭൂമികളിൽ അവൻ നമുക്കായി ഒരുക്കിയ സമൃദ്ധമായ വിളവിനെ മറക്കാതിരിക്കാം. സങ്കീർത്തകനും ദൈവജനത്തിനുമൊപ്പം സകല ജനതകൾക്കും ലോകം മുഴുവനും മുന്നിൽ ദൈവം നമുക്കായി ചെയ്ത നന്മകളെ പ്രഘോഷിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും പ്രകീർത്തിക്കുകയും ഒരിക്കലും കുറയാത്ത അവന്റെ സ്നേഹത്തിന് നന്ദി പറയുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 107 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ അനൂപ് മുണ്ടയ്ക്കൽ CSSR രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം നിത്യ മാമൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. അപ്പസ്തോലിക ലൈബ്രറിയുടെ ആന്തരികത അത് സംരക്ഷിക്കുന്ന അതുല്യവും അമൂല്യവുമായ നിധിയെ ആശ്രയിച്ചിരിക്കുന്നു. പാപ്പ ദുരന്തവും അത്ഭുതവും എന്ന പേരിൽ വത്തിക്കാൻ ലൈബ്രറിയിൽ ഓരോ 5 വർഷവും കൂടുമ്പോൾ നടത്തുന്ന പ്രദർശന പരമ്പര ഈ വർഷം സെപ്റ്റംബർ 14 ലിയോ 14 പാപ്പ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനവേളയിൽ വത്തിക്കാൻ അപ്പസ്തോലിക പുരാശേഖരത്തിന്റെയും അപ്പസ്തോലിക ലൈബ്രറിയുടെയും പ്രാധാന്യത്തെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. തന്റെ അമ്മയും ഒരു ഗ്രന്ഥശാല അധികാരിയായിരുന്നുവെന്നും അതിനാൽ തന്റെ ജന്മദിനത്തിൽ അപ്പസ്തോലിക ലൈബ്രറിയിൽ ആയിരിക്കുവാൻ സാധിക്കുന്നതിൽ തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്നും പാപ്പ പറഞ്ഞു. പുസ്തകങ്ങൾ നിശബ്ദവും നിശബ്ദത ആവശ്യപ്പെടുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ ഒരു വശത്ത് പുസ്തകം സമാധാനപരമാണെങ്കിൽ മറുവശത്ത് അത് അസ്വസ്ഥത ജനിപ്പിക്കുന്നുവെന്നും അത് അന്വേഷണത്തിന്റെ ത്വര നമ്മിൽ ഉണ്ടാക്കുന്നുവെന്നും വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. പാപ്പായുടെ ഗ്രന്ഥശാല എന്നറിയപ്പെടുന്ന അപ്പസ്തോലിക ലൈബ്രറി ഒരു ഹൃദയം പോലെയാണെന്നും ഹൃദയമിടിപ്പ് ജീവന്റെ പ്രതീകമാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഹൃദയമിടിപ്പിൽ 2 വ്യത്യസ്ത തലങ്ങൾ ഉള്ളതുപോലെ ഗ്രന്ഥങ്ങളും നമുക്ക് വിശ്രമത്തിന്റെയും ചലനത്തിന്റെയും അനുഭവങ്ങൾ പകരുന്നുവെന്ന് കൂട്ടിച്ചേർത്തു. അപ്പസ്തോലിക ലൈബ്രറി സ്വകാര്യത, ശാന്തത, ബഹുമാനം, പരിചരണം എന്നിവയാൽ സമ്പന്നമായ ഒരു സ്ഥലമായി തുടരട്ടെയെന്നും പാപ്പ ആശംസിച്ചു. ആഗോള യുവജന സംഗമം യുവജനങ്ങൾക്ക് ക്രിസ്തുവിന്റെ കുരിശിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുവാനുള്ള അവസരമാകണം. കർദിനാൾ കെവിൻ ഫാരൽ. സെപ്റ്റംബർ 14 ആഗോള യുവജന സംഗമത്തിന് മുന്നോടിയായി 2-ാമത്തെ ഒരുക്ക സമ്മേളനം നടന്നു. തദവസരത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് അൽമായർക്കും കുടുംബത്തിനും ജീവിതത്തിനും വേണ്ടിയുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ കെവിൻ ഫാരൽ മുഖ്യകാർമ്മികത്വം വഹിക്കുകയും വചനസന്ദേശം നൽകുകയും ചെയ്തു. യേശുവിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വ്യക്തമായ പ്രകടനം നൽകുന്നത് വിശുദ്ധ കുരിശിലാണെന്നും ഇത് മുൻവിധികളോ ലാഭം തേടാതെയോ ഉള്ള സാർവത്രികവും സമ്പൂർണവുമായ സ്നേഹമായിരുന്നുവെന്നും കർദിനാൾ എടുത്തുകാണിച്ചു. യേശുവിൽ യഥാർത്ഥ ഐക്യം കണ്ടെത്തുക എന്നതാണ് യുവജനദിനത്തിന്റെ ലക്ഷ്യമെന്നും ലോക യുവജനദിനത്തിന്റെ ഏറ്റവും മനോഹരമായ വശങ്ങളിലൊന്ന് വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും വംശങ്ങളുടെയും സാന്നിധ്യത്താൽ എല്ലാവരും ഒരേ വിശ്വാസത്തിൽ ഐക്യപ്പെടുന്നുവെന്നും അങ്ങനെ കുരിശ് സൂചിപ്പിക്കുന്ന സാർവത്രിക അനുരഞ്ജനം സാക്ഷാത്കരിക്കപ്പെടുന്നുവെന്നും കർദിനാൾ പറഞ്ഞു. വികസനമെന്നത് എല്ലാ രാജ്യങ്ങളുടെയും അവകാശമാണ്. ആർച്ച് ബിഷപ്പ് ബലസ്ത്രേറോ. ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ വ്യാപാരത്തിനും വികസനത്തിനുമുള്ള സമിതിയുടെ 73-ാമത് ബോർഡ് യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനീവയിലുള്ള കേന്ദ്രത്തിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേരോ പ്രസ്താവന നടത്തി. വികസനമെന്നത് എല്ലാ രാജ്യങ്ങളുടെയും അവകാശവും അതേസമയം ഈ കാലഘട്ടത്തിലെ പ്രധാന വെല്ലുവിളിയുമാണെന്ന് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചു. വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ളതും സാമ്പത്തിക വളർച്ചയ്ക്കപ്പുറം മനുഷ്യനന്മയ്ക്കും തുല്യതയ്ക്കും മുൻഗണന നൽകുന്നതുമായ വികസനമാണ് ആവശ്യമെന്ന ലിയോ 14 പാപ്പായുടെ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിലെ വാക്കുകളും അദ്ദേഹം ഉദ്ധരിച്ചു. മനുഷ്യസേവനത്തിനും പൊതുനന്മയ്ക്കും വേണ്ടി ആണവോർജം വിനിയോഗിക്കപ്പെടണം. ആർച്ച് ബിഷപ്പ് ഗല്ലഗർ. വിയന്നയിൽ വെച്ച് സെപ്റ്റംബർ 14 മുതൽ 18 വരെ നടക്കുന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ 70-ാമത് പൊതുസമ്മേളനത്തിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചർഡ് ഗല്ലഗർ സംസാരിച്ചു. തദവസരത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ പ്രത്യേക ആശംസകളും ആർച്ച് ബിഷപ്പ് അറിയിച്ചു. 70 വർഷങ്ങൾക്ക് മുൻപ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഒപ്പുവെച്ച സ്ഥാപക അംഗങ്ങളിൽ ഒന്നായ വത്തിക്കാൻ സാങ്കേതിക വിദ്യകൾ എപ്പോഴും ധാർമ്മിക തത്വങ്ങളിലധിഷ്ഠിതമായി സമാധാനത്തിനും മാനവ വികസനത്തിനും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിലപാടിൽ ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഡിജിറ്റൽ സ്വാധീനം ക്രിസ്തീയ സാക്ഷ്യമായി പരിവർത്തനപ്പെടുത്തണം. ഓൺലൈനിലെ സ്വാധീനത്തെ ക്രിസ്തീയ സാക്ഷ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പ്രഥമ ഏഷ്യൻ കത്തോലിക്ക ഡിജിറ്റൽ മിഷനറി അസംബ്ലി ഫിലിപ്പൈൻസിലെ മനിലയിൽ സമാപിച്ചു. സെപ്റ്റംബർ മാസം 10 മുതൽ 13 വരെ ക്വസോൺ സിറ്റിയിലെ റേഡിയോ വെരിതാസ് ഏഷ്യ ക്യാമ്പസിലാണ് ഏഷ്യയിലെമ്പാടുമുള്ള 100-ലധികം കത്തോലിക്ക ഡിജിറ്റൽ മിഷനറിമാരും കമ്മ്യൂണിക്കേറ്റർമാരും കണ്ടന്റ് ക്രിയേറ്റർമാരും പങ്കെടുത്ത 4 ദിവസത്തെ സമ്മേളനം നടന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

നൂറ്റിയേഴാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. പ്രവാസാനന്തരകാലത്ത് രൂപപ്പെട്ടതെന്നു കരുതപ്പെടുന്ന നൂറ്റിയേഴാം സങ്കീർത്തനം ഇസ്രായേൽ ജനത്തെ തങ്ങളുടെ രക്ഷാകര ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഓർമ്മപ്പെടുത്തി കർത്താവിന് കൃതജ്ഞതയേകാൻ ആഹ്വാനം ചെയ്യുന്ന സ്തുതികീർത്തനങ്ങളുടെ ഗണത്തിൽപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിന്റെ 1 മുതൽ 32 വരെയുള്ള ഭാഗം കൃതജ്ഞതയ്ക്കുള്ള ആഹ്വാനമായും 33 മുതൽ 43 വരെയുള്ള ഭാഗം ജ്ഞാനകീർത്തനമായും കണക്കാക്കപ്പെടുന്നു. ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവരെവരെയും ദൈവസ്തുതിക്ക് ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തകൻ ദൈവികമായ ഇടപെടലിന്റേതായ 4 സംഭവങ്ങൾ ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുകയും എപ്പോഴൊക്കെ ദൈവജനം അപകടത്തിലായിരുന്നുവോ അപ്പോഴൊക്കെ ദൈവം അവരെ രക്ഷിച്ചുവെന്ന് അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവികമായ ഈ രക്ഷയുടെ അനുഭവങ്ങൾ ദൈവകരുണയെയും സംരക്ഷണത്തെയും പറ്റിയുള്ള ചിന്തകൾ ഉള്ളിലുണർത്തുകയും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും വേണമെന്ന് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കുന്ന ദൈവം. സങ്കീർത്തനത്തിന്റെ 4 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലെ 4 വലിയ ബുദ്ധിമുട്ടുകളുടെ അവസരങ്ങളിൽ ദൈവം ഇടപെട്ടതിനെക്കുറിച്ചാണ് സങ്കീർത്തകൻ ജനത്തെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിൽ 1-ാമത്തേത് മരുഭൂമിയുടെ ഊഷരതയിൽ നിന്നുള്ള രക്ഷയാണ്. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഇത് കാണുന്നത്. വാസയോഗ്യമായ നഗരത്തിലേക്കുള്ള വഴി കണ്ടെത്താനാകാതെ വിശന്നും ദാഹിച്ചും മരുഭൂമിയിൽ അലഞ്ഞുതിരിഞ്ഞ ജനം തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അവരെ രക്ഷിച്ച് വാസയോഗ്യമായ നഗരത്തിൽ എത്തുവോളം അവരെ നേർവഴിക്കു നയിക്കുകയും ദാഹത്തിനും വിശപ്പിനും പരിഹാരമുണ്ടാക്കി അവർക്ക് സംതൃപ്തി വരുത്തുകയും ചെയ്തു. അത്യുന്നതനായ ദൈവത്തിന്റെ വാക്കുകളും ഉപദേശങ്ങളും ഉപേക്ഷിച്ച് അന്ധകാരത്തിലും മരണത്തിന്റെ താഴ്വരയിലുമായി ആരുടെയും സഹായമില്ലാതിരുന്ന അവസരത്തിൽ കർത്താവിനോട് നിലവിളിച്ച ജനത്തെ ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവ് രക്ഷിച്ചതും പിച്ചളവാതിലുകളും ഇരുമ്പോടാമ്പലുകളും തകർത്ത് അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവരെ പുറത്തുകൊണ്ടുവന്നതിനെക്കുറിച്ചുമാണ് 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത്. രക്ഷകനായ കർത്താവിനെ ധിക്കരിക്കുന്നത് അടിമത്തത്തിന്റെയും തിന്മകളുടെയും അന്ധകാരത്തിലേക്കും മരണത്തിലേക്കുമാണ് മനുഷ്യനെ നയിക്കുന്നത്. പാപവും അകൃത്യങ്ങളും രോഗങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കുമാണ് മനുഷ്യനെ നയിക്കുകയെന്ന ചിന്ത മുന്നിൽ വച്ച് കഷ്ടതയിലും മരണകവാടത്തിലുമായിരുന്ന ജനം കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചതും തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കിയതും വിനാശത്തിൽ നിന്ന് വിടുവിച്ചതുമാണ് 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത്. സമുദ്രവ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ട ജനം കർത്താവിന്റെ കൽപ്പനയനുസരിച്ചുണ്ടായ കൊടുങ്കാറ്റിലും ആകാശത്തോളമുയരുന്ന തിരമാലകളിലും പെട്ട് അപകടകരമായ അവസ്ഥയിലെത്തിയപ്പോൾ അവരുടെ ധൈര്യം ചോർന്നതും തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവരെ തങ്ങളുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവൻ വിടുവിച്ചതും കൊടുങ്കാറ്റിനെയും തിരമാലകളെയും ശാന്തമാക്കിയതും അവർക്ക് സന്തോഷമേകിയതും ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചതുമാണ് 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്ന 4-ാമത്തെ സംഭവം. പൂർണതയുടെ സംഖ്യയായി കണക്കാക്കപ്പെടുന്ന 4 തിന്മയുടെ അനുഭവങ്ങളുടെയും വിവരണത്തിന്റെ അവസാനം 8, 9, 15, 16, 21, 22, 31, 32 എന്നീ വാക്യങ്ങളിലായി കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെപ്രതിയും അവിടുന്ന് മനുഷ്യർക്കായി ചെയ്ത അത്ഭുതങ്ങളെപ്രതിയും നന്ദി പറയാൻ സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നതും നമുക്കു കാണാം. രക്ഷയുടെ അനുഭവങ്ങൾ നന്ദി പറയാനുള്ള അവസരങ്ങളാണ്. തന്റെ ജനത്തിന്റെ എല്ലാ തകർച്ചകളിലും വീഴ്ചകളിലും ദുരിതങ്ങളിലും കടന്നുചെല്ലാനും രക്ഷിക്കാനും കഴിവുള്ള ദൈവത്തെ മുറുകെ പിടിക്കാനും ആശ്വാസവും ആനന്ദവും അനുഭവിക്കാനും അവന് നന്ദി പറയാനും ഈ സങ്കീർത്തനവരികൾ നമ്മെയും ആഹ്വാനം ചെയ്യുന്നുണ്ട്. തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ കരുതൽ. ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ ദൈവത്തിന്റെ രക്ഷാകരമായ ഇടപെടലിനെക്കുറിച്ചുള്ള ചില ആശയങ്ങളാണ് 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ആവർത്തിക്കുന്നത്.
ദേശവാസികളുടെ ദുഷ്ടത നിമിത്തം അവൻ നദികളെ മരുഭൂമിയായും നീരുറവകളെ വരണ്ട നിലമായും ഫലപുഷ്ടിയാർന്ന ഭൂമിയെ ഒരു നിലമായും എന്നാൽ തന്റെ ജനത്തിനായി മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവകളായും മാറ്റുകയും അവർക്കായി നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അവരുടെ വയലുകളും മുന്തിരിത്തോട്ടങ്ങളും സമൃദ്ധിയായി വിളവു നൽകാനും അവരും അവരുടെ കന്നുകാലികളും പെരുകാനും അവിടുന്ന് അനുഗ്രഹമേകുന്നു. പ്രഭുക്കന്മാരെ നിന്ദാപാത്രങ്ങളാക്കുകയും ശൂന്യപ്രദേശങ്ങളിൽ ഉടലാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്ത കർത്താവ് പാവപ്പെട്ടവരെ പീഡനങ്ങളിൽ നിന്ന് കരകയറ്റുകയും അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. കാനാൻ ദേശത്തെ ദുഷ്ടരായ ആളുകളെ നശിപ്പിച്ച് ഇസ്രായേൽ ജനത്തിനായി ദൈവം വഴിതെളിച്ച സംഭവമായാണ് ഈ വാക്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. മനുഷ്യബുദ്ധിയിൽ അസാധ്യമെന്നും വൈരുദ്ധ്യങ്ങളെന്നും തോന്നുന്നവയെ ദൈവം സാധ്യമാക്കുകയും ജനത്തിന് അനുവദിച്ചനുഗ്രഹിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് ഇസ്രായേലിന്റേതെന്ന് ഇവിടെ സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ പരമാർത്ഥ ഹൃദയരിൽ ആനന്ദവും ദുഷ്ടരിൽ മൗനവും നിറയ്ക്കുന്നു. വിവേകമുള്ളവർ ഇവ ശ്രദ്ധിച്ച് ഗ്രഹിക്കുകയും ദൈവകാരുണ്യത്തെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യട്ടെ എന്ന വാക്യങ്ങളിലൂടെ ദൈവത്തിന്റെ നിരന്തരമായ രക്ഷാകരകർമ്മങ്ങൾ ഓർമ്മിക്കാൻ ഇസ്രായേൽ ജനത്തെയും ഇന്ന് നമ്മെയും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ 107 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തെപ്പോലെ നാം ഏവരെയും സ്നേഹിച്ച് തിരഞ്ഞെടുത്ത് കുറവുകൾ പരിഹരിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്ന ദൈവത്തോടുള്ള നന്ദിക്കായി സങ്കീർത്തനം നമ്മെയും ക്ഷണിക്കുന്നത് തിരിച്ചറിയാം. ജീവിതത്തിന്റെ ഇന്നലകളിൽ എത്രയോ വീഴ്ചകളിൽ നിന്നാണ് അവൻ നമ്മെ കരകയറ്റിയതെന്ന്, തകർച്ചകളുടെ എത്രയോ ആഴങ്ങളിൽ നിന്നാണ് അവൻ നമ്മെ സംരക്ഷിച്ചു പിടിച്ചതെന്ന് അനുസ്മരിക്കാം. പാപത്തിന്റെയും വീഴ്ചകളുടെയും മരണത്തിന്റെയും താഴ്വരകളിലെ അന്ധകാരത്തിലായിരുന്ന നമുക്ക് അവൻ തന്റെ കരുണയുടെയും സ്നേഹത്തിന്റെയും വെളിച്ചം പകർന്നത് ഓർമ്മകളിൽ സൂക്ഷിക്കാം. അർഹിക്കാത്ത എത്രയോ ഇടങ്ങളിൽ എത്രയോ അനുഗ്രഹങ്ങളാണ് നാം അനുഭവിച്ചിട്ടുള്ളത്. ഊഷരതയുടെ മരുഭൂമികളിൽ അവൻ നമുക്കായി പെയ്യിച്ച നനവിന്റെ അനുഭവങ്ങളെ, വരണ്ട ഭൂമികളിൽ അവൻ നമുക്കായി ഒരുക്കിയ സമൃദ്ധമായ വിളവിനെ മറക്കാതിരിക്കാം. സങ്കീർത്തകനും ദൈവജനത്തിനുമൊപ്പം സകല ജനതകൾക്കും ലോകം മുഴുവനും മുന്നിൽ ദൈവം നമുക്കായി ചെയ്ത നന്മകളെ പ്രഘോഷിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും പ്രകീർത്തിക്കുകയും ഒരിക്കലും കുറയാത്ത അവന്റെ സ്നേഹത്തിന് നന്ദി പറയുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 107 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ അനൂപ് മുണ്ടയ്ക്കൽ CSSR രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം നിത്യ മാമൻ.